السلام عليكم. സന്ധിജി മലൂക്ക് മിറ്റിയെ തിരഞ്ഞെടുത്ത മാം മോസസ് ബുദ്ധൻ കെ